തിമർ റസ്കലാഗെ ഇറസൂലും ഫണുവി പയാം വെഗം വാഹിതകായ് ഫൊറ്റകായ് ഗന്നെ അതി തിമർ റസ്കലാഗെ കലേഗ് ഫാന ഖുർആം ബാവാ ലെവി ഏവരെന്ന ബാവാ ലെവി തകെതി മീസകുന്ന കലേഗ് ഫാൻ ബയാം കൊദ്ദെവുമട്ടകെ അതി ഏവരെ ഫിക്രു കുറുമട്ടകേ.

0: ഇസ്ലാമി താരിഖ് തിരക്കുറവേ ദത്തു
1: മുഖദ്ദസ് തന്തന ഇസ്ലാമി തൗസീബ് ബിനാ കുറുംഗ മുഹിമ്മു ദൗരെ നദാ കുഫവ സമാംവി തന്തനഗെ വാഹകത
2: കമം ബൽഖീസ്കി അസ്തു റസ്കം ഉതി കോം സർഹത്തെ കയാതോ ദെനികണ്ണൻ ആർക്കിയോളജിസ്റ്റും വരപ്പൊടു സമാകമ
0: രത്ത ബിനാ കുറിഗോത ഇൽമം ഹിബർദി പിന്തൗക ഇൽമം ഹിത്ത ഫ്രാദിഗ
1: കുരി പോഷി
3: കൊമേ ഹോമ ദോ ഹെക്കെ ഹെന്ദുണു അക്കടി തിരിയോ
1: റിപ്പീറ്റ് അംഗാർ ദോഗി വെന്ദുരു എക്കെ ജഹർ അദി ബുദ ദോഗിരി അക്കടി തിരിയോ എംഗാ സതർസ്തേക സാളിസ് നിവിത് കിലോ ഹെർട്സ് മീഡിയം വേവ് അദി അട്ടിയനുവെ മെഗ ഹെർട്സ് എഫ് എം ബാൻഡ്
3: ഇന്തിസാർ കൊള്ളുവ
4: ಎಮ್ಮೆ ಸೀದಾವೆಗೆಂಬ ತೆದು ಮಗುಗ ಸಾಬೀತುವೆ ಹುರುಮ
1: ಇಸ್ಲಾಂ ದೇನುಗೆ ಅಗೀದ ವರುಗದ ಕುರುಮ
4: ದೆದುನಿಯೇಗೆ ಹಳಾಯ್ ಬಾಚವರಿ ಕುರುಮ
1: ಇಸ್ಲಾಂ ದೇನುಗೆ ಕಂಕಮಾ ಗುಳೇಗತು ದೀನಿಯ ಇಲ್ಮ್ವರಿನ ಸುವಾ